അറിയാണ്. സാഖ് തന്നെ എന്തൊക്കെ ദോഷ്ട ഖേരമാഹേ വേദാരിയാണ്. സാഹിബ് കീട്ടേക്ക് നാനക് മനമാഹേ ജിസുസിമ്രത് സുഖ ഹോഹേ സകലേ ദുഃഖ ജാഹേ. തിസ് സാഹിബ് കീട്ടേക്ക് നാനക് മനമാഹേ ജിസുസിം

സർവലായക സർവകായക സർവഗോപ്രതപാര സർവഗന്താ സർവന്താ സർവദയാനുവേക സർവശാസ്ത്രനാ ജാനി ജയരൂപരംഗ രേഖ പരംവേദ പുരാണ ജാകേ രേത് പാഹതനേത് കോട് സിമൃത് പുരാൺ ശാസ്ത്രണ ആവൈവ ചേത്ത് മദ്ഭാര ശാന്ത ത്വപ്രസാദ്.

ഉപാരി സർവഠോർമോസായി ദുഷ്ടദോക്തേലോപചായി കൃപാകരീഹം പര ജഗമാതാ ഗ്രന്ഥകരാ പൂർണ്ണ സുബരാതാ കരിവിക സകല ദേകോ ഹർത്താ ദുഷ്ടദുഃഖിയൻ കോ ശായ കർത്താ ശ്രീ അസ്തു ജപ ഹേ ദയാല പൂർണ്ണ കർ പൂർണ്ണ ഗ്രന്ഥ പൂർണ്ണ കരാ ഗ്രന്ഥ തകാല മന വാഞ്ചത ബല പാവ സോഹി ദുഗ്ന ദസേ ബയാ ബദു എടല സുനേ ഗും ജോ ജാഹേ സുരസന പാവൈ സുനേ മൂഢചിത ലായേ ചതുർത്ത ആവൈ ദുഃഖ ദർദ ഭവ നിഗണത നര കേ രഹൈ ഹോ ജോ ജാകി ഏക ബാർ ചാവ പൈ കോ കഹ ചാവ പൈ സംബത സത്രേ സഹസ പണജ അർദ്ധ സഹസ്വം തേന കഹജ ഭാദ്ര സുധി അഷ്ടമി രബ വാരാ തീർ സദ്ര ഗ്രന്ഥ സുധാര സവയ്യ പായേ ഗഹേ ജപതേ തുമരേ തപതേ ഗൗ ആഖ തരേ നഹി ആന്യോ രാമ രഹീം പുരാൻ ഖുരാൻ അനേക കഹേ മത് ഏക നാമാന്യോ സിമൃത ശാസ്ത്ര വേദ സവ ബഹുഭേദ ഗഹേ അമേക നാ ജാന്യോ